0: ബ്രേക്ക്ഫാസ്റ്റിന് ആവിൽ പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും.
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും ജസ്റ്റ് $15 കൊതിയൂറും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡിലും പുഫെ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
2: For pre-booking, call 027-522-8838.
1: Salim Hassan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, we're the Ella Vibe on it.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
0: ഈ ഓണം ആകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോയി സന്ദർശിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. നാട്ടിലാണെങ്കിൽ നമ്മൾ തിരുവോണം വീട്ടിലുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ അവിട്ടം ചതയം എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ തറവാട്ടിലേക്കായിരിക്കും പോവുക, അമ്മ വീടുകളിലേക്ക് പോവാറുണ്ട്, ചില ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് അതി നമ്മളെ ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ അങ്ങനെ പോവാറുണ്ട് അല്ലേ. കൂടെ ഞാൻ തോന്നിയാ ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, അതായത് തിരുവോണത്തിന് നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടെങ്കിലും എന്താ എല്ലാ വർഷവും നമ്മളൊരു ഓണസദ്യ കഴിക്കാനായിട്ട് ആരെങ്കിലും ഒരാള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ വിളിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ദേ കുഞ്ഞുനാള് തൊട്ട് ഇതാ ഇതുവരെ ഓണത്തിന്റെ ദിവസം നമ്മളെ ഓർക്കുന്ന നമ്മളുടെ ആ ഒരു പ്രിയപ്പെട്ട ഒരാളെ തിരിച്ചോർക്കാനുള്ള ഒരു സമയമാണ് കേട്ടോ. ദാ എന്റെ ചോദ്യം ദാ ഇതാണ്, വേറെ ഒന്നല്ല. നിങ്ങളെ ഓണത്തിന്റെ അന്ന് അല്ലെങ്കിൽ ഓണക്കാലമാവുമ്പോൾ സദ്യ കഴിക്കാൻ വരണം കേട്ടോ എന്ന് വിളിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, സ്ഥിരമായി വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ദേ നമ്മൾ ചിലപ്പോൾ തിരുവോണത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിച്ചാലും ഒരു പായസം കുടിക്കാനെങ്കിലും നിങ്ങൾ ദേ ഈ ആളുടെ വീട്ടിൽ പോകാറുണ്ടെങ്കിൽ ആ ആളെ കുറിച്ച് ദേ നമ്മളോട് പറഞ്ഞോളൂ, ദേ എല്ലാവരും അങ്ങോട്ട് കേൾക്കട്ടെ. നിങ്ങൾ സ്ഥിരമായി ഓണത്തിന്റെ സമയത്ത് ഓർത്ത് വിളിച്ച് ഒരു പിടി ഭക്ഷണം തരുന്ന ആ ആൾ ആരാണ്, അല്ലെങ്കിൽ ആ ആൾ ആരായിരുന്നു.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ ഇട്ട വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിനടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ വീഡിയോ എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടൂ.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. 021-300-284.
0: Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
2: വിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു, സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
2: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡീപോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്, കോൺടാക്ട് 021-800-893. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
3: പല നാടുകളിലും ഓണവുമായി സംബന്ധിച്ച് പല പല കൾച്ചറൽ പരിപാടികളൊക്കെ നടത്താറുണ്ടല്ലേ. ചിലയിടത്ത് വളരെ സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നാം, ചില കാര്യങ്ങൾ നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നാം, ചിലത് നമ്മളുടെ ഓണശീലങ്ങളിൽ ഒട്ടും ഇല്ലാത്ത പല പല കാര്യങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ നിലനിന്നു പോകുന്ന ഓണത്തിന്റെ പ്രത്യേക രീതികൾ, അല്ലെങ്കിൽ പ്രത്യേക കളികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കൾച്ചറൽ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് പറയാനായിട്ട് വേഗം നമ്മുടെ വൈബ് എഫ്എമ്മിനെ വിളിച്ചോളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഓലിക്ക് എന്റെ നാട്ടില് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്റെ നാടിനെ പറ്റി കൃത്യമായി, അല്ലെങ്കിൽ ഓണത്തിന്റെ ആഘോഷങ്ങളെ പറ്റി പറയാം. ചില ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കാം, ചില ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയായിരിക്കും, ഏ ഞാനും ടാനിയുടെ നാട്ടുകാരാണല്ലോ, നമുക്കും അറിയാം ഇതിനെ പറ്റിയിട്ടെന്ന്. അപ്പോ അതെ, ഞാൻ പറയാൻ പോകുന്നത് പോലത്തെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ നാട്ടിൽ മാത്രം നിലകൊള്ളുന്ന ചില പ്രത്യേക ആചാരങ്ങൾ, കളികൾ, രീതികൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വൈബ് എഫ് എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞോളൂ കേട്ടോ.

0: They talk about the culture. We play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്. നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: വൈബ് FM 104.6. ഹേ, ഇവിടെ എല്ലാം വൈബ് ആണ്. Take off Thursday.
5: Take off Thursday.
4: Take off Thursday.
6: ഓണവുമായി ബന്ധപ്പെട്ട് ഓരോ നാടുകളിൽ നിലനിന്ന് പോകുന്ന കാര്യങ്ങളെ പറ്റിയാണല്ലേ നമ്മൾ സംസാരിക്കാനായിട്ട് വന്നത്. ഗുഡ് ഞാൻ താനിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. എന്റെ നാട് എന്ന് പറയുന്നത് ഓണാട്ടുകരയാണ്, അതായത് ഉച്ചറയാണ് എന്റെ ശരിക്കുള്ള നാട്. ഞങ്ങൾക്ക് ഓണം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവോണത്തിന്റെ അന്ന് തൊട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് തിരുവോണത്തിന്റെ അന്നോട് കൂടിയോ അല്ലെങ്കിൽ ചതയത്തോടു കൂടിയോ ഓണം തീരുന്നില്ല. തിരുവോണത്തിന്റെ അന്ന് തൊട്ട് അടുത്ത 28 ദിവസം വരെ നമ്മൾക്ക് ഓണമാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, 28-ാം ഓണം എന്നൊരു വലിയ പരിപാടി ഞങ്ങളുടെ നാടിന് മാത്രം സ്വന്തമായി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ചിങ്ങമാസത്തിലെ തിരുവോണമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവോണം, അതായത് കന്നിമാസത്തിലെ തിരുവോണം, എക്സാക്ട് 28-ാമത്തെ ദിവസമാണ് ഞങ്ങൾ 28-ാം ഓണം എന്നുള്ള പേരിൽ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഓണാട്ടുകരയിൽ എടുത്തു പറയാനാണെങ്കിൽ ഊച്ചിറ അമ്പലത്തിലായിട്ട്, ഊച്ചിറ അമ്പലത്തിന്റെ പടനിലത്തിലേക്ക് പല പല കരയിൽ നിന്ന് ഈ രണ്ട് ശിരസുകൾ ഏന്തി, അതായത് നന്ദികേശന്റെ ശിരസുകൾ ഏന്തി നമ്മൾ ഈ കാളകെട്ട് മഹോത്സവം എന്ന് പറഞ്ഞ് ഒരു ഉത്സവം നടക്കാറുണ്ട്. ആ 28 ദിവസങ്ങളും ഈ കാളകെട്ട് എന്ന സ്ഥലത്ത്, കാളമൂട്ടിൽ നിന്നൊക്കെ നമ്മൾ പൊതുവെ ലോക്കലി പറയുന്ന സ്ഥലത്ത് നമ്മള് കഞ്ഞിയും സദ്യയും പായസവും ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നാട്ടുകാരെല്ലാവരും ഒത്തു ചേർന്ന് ഓരോ കാളയും, അതായത് ഈ കെട്ട് കാഴ്ച പോലെ ഉണ്ടാക്കിയിരിക്കുന്ന കാളയെ വലിച്ച്, മാൻ പവറിലുണ്ട്, അതേപോലെ മാൻ പവറിനെ കൊണ്ട് പറ്റാത്തത് വലിയ ക്രെയിനൊക്കെ കൊണ്ട് വലിച്ചത് ഈ പടനിലത്തെത്തിക്കുക. ആ ഒരൊറ്റ ദിവസത്തോടു കൂടിയാണ് നമുക്ക് ഓണം ഓണാട്ടുകരയിൽ

തീരുന്നത്. അതായത് ഇന്നലത്തെ തിരുവോണം കൊണ്ട് ഓണാട്ടുകരയിലെ ഓണം തീർന്നിട്ടില്ല എന്നർത്ഥം കേട്ടോ. ശരിക്കും ഇതൊരു മതപരമായ ഒരു ആചാരമോ ഒന്നും അല്ല കേട്ടോ. ഈ നാട്ടിലെ എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടി ചെയ്യുന്ന വളരെ കൾച്ചറൽ ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. സോ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, 28th ഓണം ഇൻ ഓച്ചിറ അതൊക്കെ. സോ നിങ്ങൾക്കും കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷമാണ് അത് വരണം എന്നുണ്ടെങ്കിൽ 23rd എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണത്തിന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു വലിയ പരിപാടി എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് കേട്ടോ.

0: ബ്രേക്ക്ഫാസ്റ്റിലെ ആവി പറക്കണ പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും
1: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിഭാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും അതും $15.
0: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
1: അതും $15 കൊതി ഊരും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും പിന്നെ $20 കിഡിലും പുഫ് ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM.

0: 12 PM to 3 PM on.
1: For pre-booking, call
2: 0275228838.
0: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. 5FM 104.6. ഇവിടെ എല്ലാം ഫൈബാണ്. അസാധ്യമായത് സാധ്യമാക്കുന്ന ചിലരുണ്ട്.
1: വിസി ലഭിക്കാതെ സിഡ്നിയിൽ മോഹൻലാൽ ലൈവ് ഷോ മുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിൽ ആ പ്രോഗ്രാം ഗംഭീരമായി നടക്കാൻ ചിലർ കഠിനമായി പ്രയത്നിച്ചു.
0: മറ്റുള്ളവർ അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു. സജു ഫ്രം വിസ ലൈൻ. വെറും രണ്ടാഴ്ചകൾ കൊണ്ട് പ്രോപ്പർ പ്രൊസീജിയേഴ്സിലൂടെ ലാലേട്ടിന് വിസ ലഭിച്ചു.
1: എല്ലാതരം വിസകൾക്കും എംപ്ലോയി അക്രിഡിറ്റേഷൻ ആൻഡ് ജോബ് ചെക്സ്, ക്യാരക്ടർ വേവർ സബ്മിഷൻ, ഡിപ്പോർട്ടേഷന് ലയബിൾ ആയവരുടെ റെപ്രസെന്റിംഗ് സബ്മിഷൻ എന്നിവയ്ക്കെല്ലാം മലയാളി ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ അഡ്വൈസറായ സജു വർഗീസിനോട് സംസാരിക്കൂ.
0: വിസ ലൈൻ ഇമിഗ്രേഷൻ ലിമിറ്റഡ്. കോൺടാക്ട് 0211-800-893. Hey, but I love fiber.
3: Take off Thursday.
4: Take off Thursday.
3: Take off Thursday.
5: ഓണം തൂത്തുവാരിയ സിനിമകളിൽ ഒന്നാണ് നമ്മുടെ എന്താ പറയുക, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഗിരീഷ് ഷെടിയുടെ പടങ്ങൾ. ഗിരീഷ് ഷെടിയുടെ പടങ്ങളിൽ സ്ഥിരമായി കണ്ടുവരുന്ന അരവിന്ദ് സ്വാമി റെഫറൻസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം വൈബാണ്. ഗിരീഷ് ഷെടി പടങ്ങളിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു പ്രേമലു. പ്രേമലുവിലെ എയ്യയായ എന്ന പാട്ട്, നമ്മുടെ അരവിന്ദ് സ്വാമിയുടെ ഈ പാട്ട് അതിനെ ആ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ് അല്ലേ. എന്നാൽ ആ ഒരു ഒരു പതിവ് അല്ലെങ്കിൽ ആ ഒരു ഒരു ചില ചില ലക്സ് ആക്ടർ എന്നൊക്കെ പറയലോ, അതേപോലെ അരവിന്ദ് സ്വാമിയുടെ അന്ന എന്ന ഒരു ചിത്രം, അത് ഇറങ്ങാനിരുന്ന ഒരു ചിത്രമാണ്. പ്രശസ്ത കഥാകൃത്തായിട്ടുള്ള എൻ മോഹനന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്യാനിരുന്ന പടമാണ് അന്ന. അരവിന്ദ് സ്വാമിയും മീനയും ആയിരുന്നു അന്ന് മുഖ്യ താരങ്ങളായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ ഓഡിയോ കാസറ്റ് പുറത്തിറങ്ങി, പക്ഷെ അതിന്റെ സിനിമ പുറത്തിറങ്ങിയിരുന്നില്ല. അതിനകത്തുണ്ടായിരുന്ന യവനകഥയിൽ നിന്ന് 3 പതിറ്റാണ്ടുകൾക്കപ്പുറം ആ ഇടയ കന്യക ഇത വീണ്ടും നമ്മുടെ മലയാളികളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഗിരീഷ് ഷെയ്ഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായിട്ടുള്ള ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെ. ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു, യെസ്, ഗിരീഷ് ഷെയ്ഡിയുടെ പടങ്ങളിൽ അരവിന്ദ് സ്വാമി പാട്ടുകളുടെ റെഫറൻസ് അത് വളരെ പീക്കായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ വെട്ടവും അദ്ദേഹത്തിന് ഒട്ടും പിഴച്ചിട്ടില്ല കേട്ടോ.